0: നോക്തിനിയാ കെട്ടുവരട്ടിന് ഇങ്ങനെ മങ്കിൻ ചരിത്തയാങ് നിക്ക് റിംഗ് പക്രാമാൻ റിംഗ് മസ്യാരക്കാത് വെന്റൻ പുനിക്ക് anak sugih meliah nih montornya kan garasa kan 6 montornya kudor ya
1: 16
0: nggih ke anten mister penika sane ajeng-ajeng no ajeng lodon sembung gitu yang sakit
1: pasang gerah